എടാ മിടുക്ക, ഗർഹപ്രിയ പിടിക്കുമ്മ, കലകളിയാട്ടം പിടിക്കുമ്മ, പ്രവർത്തിക്കും പിടിയുമാ അധികമാ.